ചാച്ചി ചാച്ചോ ചക്കലോരം കണ്ടോ വണ്ടോ ലക്കടക്കട്ടം അക്കോ ടക്കോ ഇടിഗിടിഗിടിഗോ ഇടിപായ് വിടിപായ് ചിക്കി ചക്കച്ചോ ഗിലി ഗിലിമൽ സുലു സുലുമൽ മകനക ഹുക്കുബുക്കുറേ ടുക്കുബുക്കുറേ ചകലക ബിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകടും ചകടും ചിക്കി ചക്കച്ചോ.